ചേരിയോ കുറുക്കർക്ക് പറഞ്ഞ അമ്മ ചേരൂ ആ ശിവ ശോഭാ തോന്നിയോ ശിവോ ഈ കോയ മമ്മി നോ പാടി നലാഫി അമ്മ ചേരി ഓ ബെ പാടോ ദേ മ ചേരി yaro gida biyo babu kwana yin wa makere yin yin yin wa ga be kun kure chego mugo yaro ya fi gida mbaza babi ku giya o yin ba ke no chego ama jo da le da di a de yin makere ga yin do do alu ke ga yin do